മനുഷ്യന്റെ സന്തോഷ സന്ദേഹ കൃന്നാസികാമുക്തിക്ക് സർവമന്ത്രാത്മികേ കാളികേ മുഗ്ധമന്ദസ്മിതോദാര വക്രസ്ഫുരത്പൂക കർപ്പൂര താംബൂല ഖണ്ഡോത്കരേ